0: വാഹിഗുരു വാഹിഗുരു വാഹിഗുരു വന്നോ കൈ വാഹിഗുരു വാഹിഗുരു വാഹിഗുരു വാഹിഗുരു വാഹിഗുരു വാഹിഗുരു വാഹിഗുരു വാഹിഗുരു ഹലോ
1: സോറി ഇനി ചെല്ലേ.